അള്ളാഹുവായ് എക്കലാംഗ റസൂലായ ഹംഗുറാമുഖം ഉളേ മീഹുണ്ണായ് ബിംഗ ഫസാദ കുർമം മസക്കക്കും ഉളേ മീഹുങ്ക ജജായ് ഖംഗാ വാ ഖം കഷവരി എവരും മെരുമെ നുവത സലീബം എരുവുമെ നുവത തഫാതുക്കും എവരിങ്ക അഫ ബുരികുറുമെ എബഹി ഖനാഥായ് വാത് ഫ നുവത വാതായ് ഖനാത് ഫ ബുരികുറുമെ നുവത രഷും ഫൊണുവാലുമെ ഐ എവരെന്ന ദുനിയ ഗാഹുരി നിഖമത് ഖമക്കെ അതി ആഹ്റത്തുഗാ എവരെന്ന ബൊഡുവെഗെംവാ അജാബ് ഹുട്ടെ.

ജമീസക്കുന്നേ യബാമിഹും അല്ലാഹ തഖ്വാവിരു ആശ അദി എകലാംഗ ഹദ്റത കുത്തംബുംഗ മഗു തബാമിഹും ഇദേശ അദി എകലാംഗ മഗാ തബാമിഹും ജിഹാദ് കുറാശ ഐ തബാമിഹും ദിന്നവ നസീബ് ലിമട്ടകേ.

ഹമകഷ്വറും കാഫിറു മീഹും ഖിയാമ ദുഹഗ അസാബും ഇവരും സലാമ വഗത്മ ഇതകതിം ഫിദ്യ ദിനമറ്റക ബിംഗാവാ എമ്മെഹാ തകച്ചായ് അതി ഇത്രം എഹാ തകതി ഇവരെന്ന മിൽക്കുവഗം വി നമവെസ് ഇവരെങ്ക കിബയം കബൂലെ നുക്രവീഹെ അതി ഇവരെന്ന വേന്ദിനു അസാബ് ഹുട്ടേ.

0: ആളുകൾക്ക് അലി സഫ ദിഗലി ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എ ഫൗണ്ട മെമ്പർ കോം വി എഫ് ആർ എത്തോ കുറവാണ് ആളുകൾ കുറവുണ്ട വി എഫ് ആർ എക്ക് മഹുഗെ മസക്ക് എ ലോക്കൽ ഡെലിവറി അതി റിസോർട്ട് സപ്ലൈ മഹാബേ ഹുറിഹ വി എഫ് ആർ ആളുകൾ മ്യൂകുത്ത് കുറവും ഇതാണ് ഏകത്തേരെ അമ്മി റോമസ് ദെൻ വളോമസ് റിഹാക്കുർ മസ്മിറുസ് അതി മിനൂണസ് ദെൻ ആളുകൾ ബേറും ഇമ്പോർട്ട് കൊക്കെ സീ ഫുഡ്ഗെ ഐറ്റം തക്ക ചെയ്യുമ്പോൾ മ്യൂകുത്ത് ലോക്കൽ അതി റിസോർട്ട് തക്ക സപ്ലൈ കുറവും ഇതാണ് കണ്ണമോഹി കൊത്തു കളവണ വിൽക്കണി കളുബിലമസ് കണ്ണെലി ദെൻ കണ്ണെലി ബാണ്ടു മഹുബാണ്ടു ഹിബറുമസ് ദെൻ റിസോർട്ട് കളവണ മെമ്മി ബേരക്കുറണി ടൂണ എ ഗ്രേഡ് ലോയിൻസ് എ ശശിമി ദെൻ ബി ഗ്രേഡ് ലോയിൻസ് സി ഗ്രേഡ് ലോയിൻസ് ദെൻ പ്രോൺസ് ഏവ വേണം കുറ കളവണമെങ്ങനെ തിം വത്തര ടൈഗർ പ്രോൺസ് തേർട്ടീൻ ഫോർട്ടീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ദെൻ റിഹാക്കുർ ആളുകളുമേ അവ അനേത്തി തെല്ലി റിഹാക്കുർ ഇവ ആ മുന്ന വിക്കമുണ്ടെ ഹമേഗുത്ത റിസോർട്ട് ഒക്കെ സതി നോർമൽ റിഹാക്കുർ സ്വർഗണ വിക്കം ഫർമ ഹോഗത്തേരെ കാളുകളെ വിക്കം ഫർമ സൂര്യഗോത്ത ഇവ വിക്കം ഫർമ സ്ഫീലേറ്റ് ഇവ വിക്കം ദെൻ ചങ്ക് ഇവ വിക്കം ആളുകളെ ഫർമ ഹോഗെ ഗോത്തവ എയ് ദെ ആളുകളെ ആമുക്കോ മീ മീ ഒകുത്തു വിക്കമുണ്ട പ്രോഡക്റ്റ് ഒക്കെ വി എഫ് ആർ ഫെഷണിക്കിനെത്ത് ആളുകളെ വി എഫ് ആർ എക്ക് മീ തേഹ രാജ്യം അതി മുളി ദുണിയെ വെസ്തി മാവി കോവിഡ് നവാര തെരേക ഹുസ്കോ അസ്തു ഗേഗെഹെൻ തിബെഞ്ചു ഹൂണി മളുകണ കേസ് മീകെ കുറി റിസോർട്ടിഗ് മൊസക്കെ കുറി മീ ദെൻ ഇത്തിഫാകും കോവിഡ് നവാറായളുകൊണ്ട് സൂരി ഹമ ഹുളുമാലെ കുട്ട ദെങ്ങി ലോക്ക്ഡൌൺ തെരേക എഗുത്ത ഹുണ്ണൻ ജഹുണീമ ദെൻ നുക്കുത്തി മീ ദോസ്വരസ് കൊമ്മസ് കമ്മി കുറാണിയെ ഹിത ദെൻ എഗുത്തും അളുകൊണ്ട് മെ ഫെഷി തിഹരാജ്യ കുറിമത്തി കോവിഡ് നവാറ ഹാദിസാകെ എമ്മെ നാസുക്കു ദണ്ടിവളുക ലോക്കൽ ഡെലിവറി മാലി ഹുളുമാലെ ഗെതക്ക മസ് ഡെലിവറി കുറ എഹിസാവുന്ന മികമ വറബോട ലോബിജി മീ മുസ്തകുബലു ഒയ് കമിക്കൻ അമില നഫ്സ ഗബൂൽ കുറവണി ബൈഗ് വസീഫാഗ മികുത്തം ഉളുമുറൻ മാ ഹിത ഫസേഹവാണേ അമില്ല മി മസക്കെ കുറിയറു മസക്കെ കുറി ദെൻ കോവിഡ് തെരേ ലോക്കൽ ഡെലിവറി ഫെരി മസക്കത്തെ മിയതു അളുകണമെൻ മിഹാസാവൻ അസമീനി വി എഫ് ആർ ഫുളാക്കുറം കുറി കൊൻ കമെത്തോ അളുകണമെ മീ ലോക്കൽ ഡെലിവറി എഫ്ഹു ദെൻ അളുകണമെ വിസ്നി ദെൻ വിക്കമുക മീ ദായരാ അളുകണമെ കുറിയ ദാം വേണു മീയാമും ദെൻ അളുകണമെ കുറഞ്ചേനി കൊൻ കന്തത്തകെത്തു എഗോത്തും ഫുളത്തം അളുകണമെ ഹുളുവി മസ് ഫിഹാറെ ഹുളുമാലേക ദെൻ എ ഫിഹാറ ഹിംഗമും ദെൻ അളുകണമെ ബലി ദെൻ അതി ഇത്തുറു മകെ ഇന്തോ ദെൻ എഗോത്തം അളുകണമെ കുറി മസക്കത്തും ലോക്കൽ ഡെലിവറി പ്ലസ് മീ അത് അളവണമെന്നക്ക് മീ ദിവേ രാജ്യ മീ ടൂറിസം ഇൻഡസ്ട്രിയെ ഗാഗ്ഗണക ബുണാണമ ഫണറ നൂണി ബിഹി റിസോർട്ട സപ്ലൈ കുറമു ദാബായ് എയ് കണമസ്വിയസ് കണ്ണെലിവിയസ് സീ ഫുഡ് വിയസ് അതി മീ ലോക്കൽ ബൈങ് ഐറ്റം റിഹാക്കുർ വളോമസ് ലാഗ് വി എഫ് ആർ ദിമാവി ഗൊഞ്ചഹും തക്കി കൊതു എമ്മെ ബൊടു ഗൊഞ്ചഹുമക്കീതെൻ അനേ ലിബേ മീ ഫുർസത്തം ഹോദ പറബൊടു ഗൊഞ്ചഹും തകെദ്ദിമ സാബുണ അളുകണമെ ലോക്കൽ ഡെലിവറി ഇത്തുറ അളുകണമെ ദെൻ മിനുക്കുയിൻ റിസോർട്ട് സപ്ലൈ ബലാർ മികത്തെരകെ ബോൾ ബേറു ബൈ മീ ദെൻ അണിക്കുളം ദിമാവ എമ്മെ ബൊടു ഗൊഞ്ചഹുമക്കി എത്തനുക പാച്ചേസിംഗ് മാനേജറും നൂണി സെഫുണ്ണ മിതിബേൻ എക്സിക്യൂട്ടീവ് സെഫും മിഹുണ്ണനി ബേറു കൊമ്മസ് മീ ഉണ്ണാത്തെ മീ ഹുണ്ണ അളുകണമെന്ന ഗുളും എമ്മെ രംഗളു രംഗളക്കെ നുബുണവേനെ സൗവക്കി മീ മൊസക്കത്തുക മീ ദാരഗ ബോളെ ഹമ ബേറു മീം സെംവിജ്യ എബേഫുളും എബേഫുണ്ണ ഗുളുമ അളുകണമെ അളുകണമെ ഗുളുമ തങ്കുളെ കൂടവെങ്കിൽ ഗൊസ് വ്യാപാര പടം റിസോർട്ട് സപ്ലൈ നുക്കുണ്ണ എയ് അളുകണമെന്ന ദിമാവി എമ്മെ ബോഡു ഗൊഞ്ചും തക്ക ദിമാവി ദെൻ അണേ ഗൊഞ്ചുമക്കി മീ വ്യാപാരിയ തണെ നഗ മിസാക്ക ബുണാണ അളുകണമെ ദെൻ വ്യാപാരി ബേസ് എഫ് മീനു ബോട ഹുളുമാലെ ഹമ ഹുളുമാലെ ബോട അളുകണമെ പോലെ ബലാ വിശാഖണ മീ ജാഗത തിക്ക നൂണി തന്തം കുയ്യന്ന ഗാഗെ മികം കുറ കശിക സോ അജി കുതി അതി മെതുപന്തിയെ വ്യപാർത്തക ബലാറു അൻ മീ ഇന്ന കുലി എയ് വറബൊടു കുയ്യെങ്ങെമ്മ എയ് സ്വറബൊടു ഗൊഞ്ചോമക്കെ മിതിമാവണി ദെൻ അണക്കുളും വാച്ചക്ക് മിലണി ബിട ലാറു തജുരിബ എ പോമുകൈന്ദ് ആണ് ഹിസ്സ കൊല്ലം ജാവക്കമു ದೆ ದಿನುಮುಗ ಅಳುಗೊಂಡ ಕಹಿಯನ್ನು ತಜುರಿಬಾ ಮಾ ಬೋಡ ಮಿಹಾತನ ಬೆಲಿಫಾ ಒಯ್ ಹೆಣ್ಣೆದ್ದೆ ಮಿ ಎಬ್ಬೆಸ್ ಪಯಕಂ ಅಣೆಂಗೆ ಅಳುಗೊಂಡು ಬುಣದ ಬುರ ಬಹೆನ್ನು ಮಿ ಕಂ ಒಯ್ಗೆ ಬಾಹ ಕಳುಗೊಂಡು ಬುಣದಿ ವಿಫಾರ ಮಿ ದತ್ತುರುಗ ದಿಮಾವಿ ಎಮ್ಮೆ ಉಫಾವೆರಿ ದುಹಾಕಿ ಕೊಬಾತು ಮಿ ವಿಫಾರಿ ಅದೆಂ ಕೊಮ್ಮೆ ದುಹಾಕಿ ಅಣೆಂಗೆ ಬದಲ ಅಳುಗೊಂಡ ಅಮ ಉಫಾವೆರಿ ದೋಸ್ತಕ್ಕೆ ಬೋಣ ಏಯ್ ಆ ಕಂತತ್ತಗೆ ತಜುರಿಬಾ ಕೊಲ್ಲನ್ ಲಿಬಿ ಆ ಕಸ್ಟಮರುನ್ನ ಡೀಲ್ ಕೊಲ್ಲನ್ ಲಿಬುಂ ಎದೆಂ ವರಬ್ಬೊಡು ಹಿಂಗ ಮಜೋಮೆ ದೆನ್ ಎಮ್ಮೆ ಉಫಾವಣಿ ಅಬದು ಎಸ್ ಲೋಕಲ್ ಕಸ್ಟಮರು ಅಮ್ಮ ಕಳ್ಕೊಂಡು ಮೆಂಗೆ ಫೆರುಮಕ್ಕಿ ಎಸ್ ಲೋಕಲ್ ಡೆಲಿವರಿ ಲೋಕಲ್ ಕಸ್ಟಮರು ಅಳ್ಕೊಂಡು ಮೆಣ್ಣ ಎ ಕುರ ಇತುಬಾರ್ ಏಯ್ ಅಳ್ಕೊಂಡ ಲಿಬಿ ವರಬ್ಬೊಡು ಹಿಂಗ ಮಜೋಮೆ ಸೌಬಕ್ಕಿ ಅಳ್ಕೊಂಡು ಮೀ ವಿ ಎಫ್ ಆರ್ ಫೆಶಿ ಮಾಲೆ ಹುಳು ಮಾಲಿದೆ ತನ ಕಮ್ ಮಿಯದು ವರಯ್ಯಗಿಂಕ ಮಾಯ್ಕಿ ವರಂ ಫಲಾಯ್ಕಿ ಅವನ ಬುಣವೇಣಿ ಮಿಹಾರ್ ಮಿ ದಿವೆಹೆ ರಾಜ್ಯಗ ದಿಗಲಿ ಟ್ರೇಡಿಂಗ್ಗೆ ಹಹಾಹಬ್ಬರೆಂಗಿನ ಕಸ್ಟಮರ್ ಉಂತಿವೇನ್ ಎಕ್ಕಿ ಎಕ್ಕಿ ರಾಶು ಅಳ್ಗೊಂಡ ಮೇಗೆ ಫೋನ್ ಉತ್ತುರ ದೆಕುಣ ಮೆದುರಾಜಿತ್ತಿರ ಅಳ್ಗೊಂಡ ಮೇಗೆ ಪ್ರೊಡಕ್ಟ್ ಏಯ್ ವರಂ ಉಫಾ ಬೆರಿ ಕಮಿಕ್ ಕಮ ಅಳ್ಗೊಣ ಪೆನ್ನ ಏಯ್ ದೆಂಗ್ ಎಮ್ಮೆ ಉಫಾ ವಕಮಕ್ಕೆ ಮೀ ವಿ ಎಫ್ ಆರ್ ಅಲಬ್ ವಿ ಎಫ್ ಆರ್ ಫಶಾ ಬೇಫುಣ್ಣ ದೇನೆ ನಸಿಹತಕ್ಕಿ ಕೊಬ ವ್ಯಾಪಾರಿ ಫೆರಿಯಸ್ ಅನೆ ಕೊಮ್ಮೆ ಕಮೆ ಅನೆ ಕುರಂ ಬಿಸ್ನೆಸ್ ಅವನ ಬುಣವೇನಿ ಜುವಾನುಣ್ಣೆ ಕೆರಿಗೆ ನುಕುಣ್ಣಾಶೆ ಅಮಿಲ್ಲೆ ತಿಮಣ್ಣ ಮಿವೆನಿ ಕಮೆ ಬಾಣೆ ಎಗೊತ ಕೆರಿಗೆ ನುಕುಣ್ಣಾಶೆ ಜುವಾನ್ ಕಮುಗೆ ಗಾಗೆ ತಿಹುರಿ ಬಾರುಗೆ ಬೇಣು ಕುರಾಶೆ ಹೇಗೊತುವ ವ್ಯಾಪಾರಿ ಎಸ್ ಅದೇಹೆಂ ಕಮೆಸ್ ವ್ಯಾಪಾರಿಗೆ ಅನ್ ಕಿತಮ್ಮೆ ಕುಡ ಕುಡ ವ್ಯಾಪಾರಿ ಎಸ್ ಎ ಲಿಬೆ ಫುರ್ಸತುಗೆ ರಂಗಳು ನಿಯತೆಂ ಹೋಗಿ ಕೊಫಿಯಂ ಹೋಮ ಕುರಿಯರ ದಾನ ಎಮ್ಮೆ ಮುಹಿಮ್ಮು ಕಮಕ್ಕಿ ವ್ಯಾಪಾರಿಗೆ ವಿದ್ಯಾಮು ಕಸ್ಟಮರುನ್ನ ಎ ದೇಂಜೆ ಇಹುತ್ತಿರ ಅಳಗೊಣಮೆಮ್ಮಿ ಕಿತಮ್ಮೆ ಬೋಡು ವ್ಯಾಪಾರಿ ಕಸ್ ಅದಿ ಕಿತಮ್ಮೆ ಕೂಡ ವ್ಯಾಪಾರಿ ಕಸ್ ಕಸ್ಟಮರ್ ಕುರಿಮತ್ತೀಗ ಅಳಗೊಣಮೆ ಮಾಂಜೇನಿ ದೇರ ನಿಕಮಿತಿ ಬಯಕಶ ಅಣಿಕಾಯಂಗೆ ಕುರಂಜೆ ಇಹುತ್ತಿರಾಮ್ ಕೊಗ್ಗೆ ಕೆರಿಗೆ ಕುರಿಗೆ ಗೊಸ್ಸಿಯಾಮು ಆಮ ಕೊಮ್ಮೆ ವ್ಯಾಪಾರಿ ಬಸ್ ಕುರಿಯರ ದಾನೆ ಕಮಗೆ ಜಗಿಂಗ್ ಕಂಗೆ ಅಳಗೊಣದ ಲಿಬೆ ಪುರಿ ತಜುರುಬಾಗ ಅಲ್ಲಿ ಅಳಗೊಣಮೆ ಬುಣಿ ದೆನ್ ನಿಮ್ಮ ಆಮು ಅಳಗೊಂಡು ದಿಗಲಿ ಟ್ರೇಡಿಂಗ್ ಪರಾತು ಎ ಫೌಂಡ ಮೆಂಬರ್ಗೆ ಹಾಯಿಸಿತು ಅವನು ವರ ಬೊಡಸ್ಕುರದಾ ಕುರ ಅನ್ನೆ ದಿಗಲಿ ಲವ್ಯ ನಿನ್ನೋಳು ದಿಗಲಿ ಮಿ ಫೆಮಿಲಿಗೆ ಎಮ್ಮೆ ಅಪಾರ ಎತ್ತಕೋ ಅಳುವಣ ಮೇಣ ಲಿಬೆ ಮುಂದೆ ಸಪೋಟ ದೆಮುಂಗ್ ಎಂದ ಎಬ್ಬಾಳ್ದು ಅಳುವಣ ಮಿ ದಾಯರ ನುಕುಮೆ ದಿಗಲಿ ದಿಗಯ್ಯಕ ವೆಫ ಮಿಯೊತ್ತಿ ಮಿ ಫೆಮಿಲಿ ತೆರೆಗೆ ಮಿಯ ಎಕ್ವೇರಿಕಮ್ಮ ಎಬ್ಬಾವಂತಕಮ್ಮ ಅಹುವಂತಕಮ್ಮ ಎಮ್ಮ ಹಾಸಕೋ ಫೆಮಿಲಿಯ ವರಬ್ಬೊಡಸ್ಕುರುದನ್ನ ಹಾ ಮೆಹೆಂ ಅಳುವಣ ಮೆಣ್ಣ ಮಿಹಾಸ ಆದೇವಂಕ ಮಟ್ಟಕ ಅಲ್ದೋಸ್ವಾಣ ವತಾಲ ಹಮ್ದುಕುರ
1: ಗೆಣಸ್ತೀನಿ ಉನ್ನತ ಕಾರ್ ಪ್ರೋಗ್ರಾಮ್ ಪ್ರೋಗ್ರಾಮ್ ಹಾಸಕೋಲಿ ದಿಗಾಲಿ ಟ್ರೇಡ್ ಇನ್ ಪ್ರೈವೇಟ್ ಲಿಮಿಟೆಡ್ ಗೆ ಫೌಂಡರ್ ಅಲಿ ಶಫಾವ ಪ್ರೋಗ್ರಾಮ್ ಉಫದ್ ದಾಯಕುಲವಾಲಿ ಅಳುಗಂಡು ಮರಿಯಮಾಲಯ ಅಣ್ಣಾಫ್ತಾ ಗವಿಸ್ ಮಿಫದ ಮುಳಿಂಗ್ ಆ ಪ್ರೋಗ್ರಾಮ್ ಕಾಯಕು ಬದಲುಮ್ಗೆ ಉಮ್ಮೀದುಗ ವಕಿವಿಲಾಣ ವಸ್ಸಲಾಮ ಅಲೈಕುಂ.
2: ಉಣದಂಕಾರ ಗುಣದಂಕಾರ
3: ಇಲ್ಮಿ ನೂರುಂ ಹಿತ್ತಂ ಆರೋ ಕುರುವ ದೆದುಣಿಯಗೆ ಬಾಜ್ವೆರಿಕಮ ಮಗು ದಕ್ಕಾದೆ
4: ತುಳಹೆಯ ಫುದುನ್ ತೆರೆ ಉಫಾವಿರ್ದಿರುಳುಮಕ ರಾಸ್ತ ಫಹಿಕೊತ್ತೆ
3: ಉಮ್ಮೀದು ಆಕೊದ್ದಿ ಎಕ್ನಿವೆರಿಕಂ ಫಿಲುವಾದೆ
4: ದಿವೆಹಿರಾಜ್ಯಗೆ ಅಡು
3: ಇಂಹಾ ಸತರ್ಸೆಗ ಸಾಳಿಸ್ ನುವೆ ಕಿಲೋಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್
4: ಅಡಿಹ ನುವೆ ಮೆಗಾಹರ್ಟ್ಸ್ ಎಫ್ಎಂ ಬ್ಯಾಂಡ್.

ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും. ഉരിഹാ കുദിന്നവസ് വരം ഉഫാവരി ദുഹക്കം എതുമും അണിക്കാവസ് തത്തമ്മി ബദ്ദൽ കോലി കൂടെ കുതിൻ്റെ ബഗേച്ചാ മി പ്രോഗ്രാമിൻ്റെ മുളിൻ ആ എപ്പിസോഡക്കായക്കോ ഉരിഹാ കുദിന്നസ് വര പാജ്ജോരോരം ഉഫാവരി ദുഹക്കം എതെ ഉമ്മീദ് കുറം ഉരിഹാ കുദിൻവസ് അമ്മ വര തയ്യാറോയിഗെ മിയദസ് പ്രോഗ്രാമിൻ്റെ ബാരവാൻ തിബിക്കമംഗെ ehamma miharum fishigen gadien harwan den datum program kuriya gen daanang hamma miwagut kolter ekati ko den datum na golalam vi tinetinen hatare sumen hai minam bra golala na not kole ma datum ya dos masike kurana vi haves kina ko den wahaka dakkala ve to nge me te ko den ge bagicha ehamma mi bagicha ge terega te ko den nang hamma te ko den beenum wa warag kina kanta kola warag kina hunarta dakkala abadus hama datame me anani fursat fai ko demo em ve ma me adus te kudinge honar taka datame me ati fursat ulo alla fa program ge tere em ves te kudinna lavakion pandikion ravarkion lenkion me kahala etan honare dakka le ven adi hama ya ko te kudinna datame program me duer ko genesten honar ta fonom ke fursat wes me ati hulo ala fa hama devera jege aduga telegram number datamenna phonewal den vite kudinge honarta hemwe ma honarta phonewal den me datamen program meduriko genestemun gendana e honarta ema me aduge program guys hama evore maseketta tayar kolla faada ge matin tim gurat maseketta de mati do fiko e basmala en hama ya ko akyo akyo se pe hama mammi asik ಅಲ್ಲಂ ತಿಗೆದರೆನ್ ಕುಚ್ಚಕಾಕೋ ದತ್ತಂ ಬದಲ್ಕೋಲ ಅನ ಕುಡ ಕುಡ ಇಡಳ ಕಫೌ ಅದಗ ಮದಿ ಮೇಲ್ಸ್ ಪ್ರೋಗ್ರಾಮ್ ವರ್ಷಣ ವರಂ ಹಿಕ್ಕ ಮಿತ್ಲಾವೆಕೋ

അള്ളാഹുവായി എക്കലാംഗ റസൂലായ ഹംഗുറാമുഖം ഉളേ മീഹുണ്ടായി ബിംഗ ഫസാദ കുർമം അസക്കക്കും ഉളേ മീഹുങ്ക ജസായ് ഖംഗാ വാ ഖം കഷവരി എവരും മെരുമെ നുവത സലീബം എരുവുമെ നുവത തഫാതുക്കും എവരിങ്ക അഫ ബുരികുറുമെ എബഹി ഖനാഥായ് വാത് ഫ നുവത വാതായ് ഖനാത് ഫ ബുരികുറുമെ നുവത രഷും ഫൊണുവാലുമെ ഐ എവരെന്ന ദുനിയേ ഗാഹുരി നിഖമെത് ഖമെക്കെ അതി ആഹ്റത്തുഗാ എവരെന്ന ബൊഡുവെഗെംവാ അജാബ് ഹുട്ടെ.

വിജ്ഞ മീസക്കുന്നേ യബാമിഹും അല്ലാഹ തഖ്വാവരു ആശ അദി എകലാംഗ ഹദ്റത കുത്തംബുംഗ മഗു തബാമിഹും ഇദേശ അദി എകലാംഗ മഗാ തബാമിഹും ജിഹാദ കുറാശ ഐ തബാമിഹും ദിന്നവ നസീബ് ലിമട്ടക്കേ.

ഹമകഷ്വറും കാഫിറു മീഹും ഖിയാമത് ദുഹഗ അസാബും ഇവരിൻ സലാമത് വെ ഗത്മ ഇതകതിൻ ഫിദ്യ ദിനുമറ്റക ബിംഗാവാ എമ്മെഹാ തകച്ചായ് അതി ഇത്രം എഹാ തകതി ഇവരന്ന മിൽക്കുവഗം വി നമവെസ് ഇവരെങ്ക കിബയം കബൂലൻ നുക്രവീഹെ അതി ഇവരെന്ന വേന്ദിനു അസാബ് ഹുട്ടേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവരിക്കം മായകോ
0: എക്കുവരിക്കം മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയ്യത്തുണ്ണായകോ റയ്യത്തുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്